അള്ളാഹുവായി എക്കലാംഗ റസൂലായി ഈമാ വെഗന്തി മീഹും എയ്യി എഹീ തെരൻ ഖംഗാ ബലാഫ് മീഹാ ദന്നാശെ ഫഹെ ഹമ കഷ്വറും ഗദവാനെ ബയക്കി ഹമ അള്ളാഹുഗെ ജമാ.

അത് ഏക തെരയും ഗിനമീഹും ഫാഫ വരുവുമായി ദെക്കുളു വരുവുമായി ഹറാം മുദാ ഖ്യുമം അവസ്വ ഗണ്ണതം ഖലൈഫാനു ദെക്ക് വടാ ഗണ്ണവാനു എവരെയും കൊങ്ങുളുണു അമൽ തൗകെ നുബാഹകമായി.

ഹമ കശ്വരം ഇസ്രായിലുഗെ ദരിംഗെ കശവരു വെഗെം വാ അഹദ് തിമൻ റസ്കലാഗെ ഹിപ്പെവീമെ അതി എവരെങ്ക ഗാത റസൂലുന്തകെ ഫൊണുവീമെ എവരെങ്ക ഹിന്നേ ദേ ഗൊതകായിഗെ എവരെങ്ക ഗാത റസൂലക് വടാഗെം ഫി കൊമ്മെ ഹിന്ദഗ എവരെങ് ഏഗെ തെരെം ബൈ റസൂലുങ്ഗെ ബസ്കുളു ദൗ കുരെത്തെ അതി എവരെങ് അനെബ്ബ റസൂലും പതുലു കുരെത്തെ.

ഹുർമത്തിരുവെകുമ്പ കഅബത്തുല്ലാഹി ഗിഫ്ലായ് ഹുർമത്തിരു മസർതകായ് ഹറം ഫുളം ഹദിയ കുർമിക ഗുതും ഖതില തകിച്ചായ് ഹറം ഫുളട്ടക ഫാഹകൊ ഗിലഫതി അളുവാ ഫാവാ തകിതി അള്ളാഹു ലവ്വാ ഫാവാനി മീസകുംഗെ ധിരുണും അമാങ്കും കായും കുറാ തകിതി കംഗെ ഈ ഹമകശ്വരും ഉടുതകുഗാ വാഹാ കമകായ് ബിമുഗാ വാഹാ കമെ അള്ളാഹു ദിനവൊടുകും വാ കമായ് ഹമകശ്വരും അള്ളാഹി കൊമ്മെ കമെ മുള ദിനവൊടുകും വാ റസ്കലായ്ക്കം തെബാമീഹും ദിനഗത് മറ്റകേ.

അള്ളാഹുവായി എക്കലാംഗ റസൂലായി ഈമാ വെഗന്തി മീഹു എയ്യി എഹീ തെരിങ് ഖംഗാ ബലാഫ് മീഹാ ദന്നാശെ ഫഹെ ഹമ കഷ്വറും ഗദവാനെ ബയക്കി ഹമ അള്ളാഹുഗെ ജമാഅത്തെ.

അതി ഏക തെരയും ഗിനമീഹും ഫാഫ വെരുവുമായി ദെക്കുളു വെരുവുമായി ഹറാം മുദാ ഖ്യമം അവസ്വ ഗണ്ണതം കലേഫാനു ദെക്ക് വടാ ഗണ്ണവാനു എവരെ കൊങ്ങുളുണു അമൽ തൗകെ നുബാഹകമായേ.

ഹമക്കഷ്വറും ഫൊതുഗ അഹുൽവരും ഈമാവെ തഖ്വാവെരു വീനമ എവരെങ്കെ കുത്ത തിമൻ റസ്കലാങ്കെ എവരെങ്കെ കിബയം ഫുസവീമുഹെ അതി നിഅമതുഗെ സ്വർഗതക തിമൻ റസ്കലാങ്കെ എവരെം വെദ്ദവീമുഹെ

ഹുർമത്ത് തിരുവെങ്കിലും വ കഅബത്തുല്ലാഹി ഗിഫ്ലായി ഹുർമത്ത് തിരു മസ്സർതകായി ഹറം ഫുളങ് ഹദിയ കുർമിക ഗുതും ഖതില തകിച്ചായി ഹറം ഫുളട്ടക ഫാഹഗകോ ഗിലഫതി അളുവാ ഫാവാ തകിതി അള്ളാഹു ലവ്വാ ഫാവാനി മീസകുങ്ക ദിരുളും അമാങ്കും കായും കുറാ തകിതി കംഗൈ ഈ ഹമകശ്വരും ഉടുതകുഗാ വാഹാ കമകായി ബിമുഗാ വാഹാ കമെ അള്ളാഹു ദിനവൊടുകും വാ കമായി ഹമകശ്വരും അള്ളാഹി കൊമ്മെ കമെ മുള ദിനവൊടുകും വാ റസ്കലായകം തിയബാമീഹും ദിനഗത് മറ്റകൈ.

ഹമകശവറും അല്ലാഹി ഉഖൂബ ഗദഫദ വെഗം വാ റസ്കലായ കമായ ഹമകശവറും അല്ലാഹി ഗിന ഗിനം ഫാഫ ഫുസ്സവ റഹീം വന്ത റസ്കലായ കന്തി ബാമീഹും ദന്നാഷേ.

0: ഹമകഷവറും മണിതിക്കക്കും തിമനസ്കലാംഗെ ഇൻസാനാ ഹെദ്ദെവികം എ ഇൻസാനായ നേംഗനീ ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെംവാ ദെക്കൊളുവെരിയക്കു കമുഗെ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدويگين اينا هندمنتالي اينا بني كشيت فيوه هلاكو فا ونيكو എ തകെതി ദിരുവാണീ കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാണു വിദാളുവാഷെ എ കഷിതൻ അലുൻ ദിരുവാണീ ഫുറതമ ഫഹറു എ കഷിത ഉഫെദ്ദെവി റസ്കലാംഗെ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆವುಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ

0: അതി അറാമെവ്വസ് നൂണെ ഇന്നഹും കാനു ഖബ്ല ദാലിക മുത്രഫീൻ ഹമ കശവറും ഏഗെ കുരിൻ എവരം വി തണവസ് കമുഗ ഹദ്ദു ഫഹനള ഫവ ബയകു കമുഗെ وكانوا يصرون على الحنث العظيم ادي
1: بودوگیموا فافاوریکموگے متیگا دمیتیبے بایکو کموگا اورم ووے